ഹായ് ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ്, യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷമിറയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, തണുപ്പൊക്കെയുള്ള നല്ല മനോഹരമായിട്ടൊരു പ്രഭാതം രാവിലെ ഉറക്കമുണരാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂല്ലേ? എന്നാലും കുഴപ്പമില്ല, ഇന്നൊരു ഫ്രൈഡേ മോർണിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി 2 days വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇന്ന് കുറച്ച് മടി പിടിച്ചാണെങ്കിൽ എണ്ണീറ്റോ 2 ദിവസം അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട്

പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയത്തിന്മേലുള്ള വിജയമാണ് ധൈര്യം എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയം, അല്ലെങ്കിൽ അവരെന്നെ ചീത്ത പറയോ, ഇവരെന്ത് ചിന്തിക്കും, അവരങ്ങനെ പറയില്ല, ഇങ്ങനെ പറയില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശരിയല്ലേ? എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர் ஷேமி ரவுலி ஆன் மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூட. ഭയം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഫാക്ടറാണല്ലേ. ചിലപ്പോൾ നമുക്ക് ഇടി പേടിയായിരിക്കും, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കാര്യമായിരിക്കാം, എന്തെങ്കിലും ഒരു പാസ്റ്റ് ട്രോമാസ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ ആ ഭയത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്നതാണ് മനസ്സിന്റെ ധൈര്യം എന്ന് പറയുന്നത്. ഭയമില്ലാത്തവനല്ല ധൈര്യശാലി, ഭയത്തിന്മേൽ വിജയം നേടുന്നവനാണ് യഥാർത്ഥ ധൈര്യശാലി കേട്ടോ. സോ നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഇവൻ ആര് തന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഇവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിലാണെങ്കിൽ പോലും നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ ശരിയാണെങ്കിൽ, നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ ആരും കൂസാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്ന് വെച്ച് അരകണ്ട ആവണം എന്നല്ല, പക്ഷേ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മേൽ ആരെങ്കിലും ഒന്ന് ഒച്ച ഉയർത്തിയാൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്, കാര്യം നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ മാത്രം. സോ നമ്മൾ മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു സ്പേസിലാണെങ്കിലും നമ്മളുടെ മെക്കിട്ട് കയറുമ്പോഴൊക്കെ നമ്മൾ ഓക്കെ, നമുക്ക് ഭയമല്ല വേണ്ടത്, ധൈര്യമാണ്, എന്തിനാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് തിരിച്ചു ചോദിക്കാനുള്ളത്. നമ്മളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ മേലുള്ളൊരു കടന്നുകയറ്റം ഭയങ്കര കൂടുതലായിരിക്കും മറ്റൊരാൾക്ക്. പക്ഷെ നമ്മൾ ഏതൊരു പോയിന്റിലാണോ തിരിച്ച് ചോദിക്കാനായിട്ട്, ഏതൊരു പോയിന്റിലാണോ തിരിച്ച് നമ്മുടെ ശബ്ദം ഉയർത്താനായിട്ട് തുനിയുന്നത്, ആ ഒരു പോയിന്റ് തൊട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളുടെ മിക്കിട്ട് കയറുന്ന ആ ഒരു പ്രവണതയുടെ ഒരു സ്റ്റൈൽ മാറ്റാനായിട്ട് തുടങ്ങും. ഉറപ്പാണ്, ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറാണ്.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ലതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലതയുടെ ചേച്ചിയുടെ കുട്ടിയായിട്ടുള്ള രാഹുൽ മോൻ്റെ ബർത്ത്ഡേ ആണ്. സോ മോനെ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേയുടെ ആശംസകൾ നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മുടെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും ഒന്നും കൂടെ ഞാൻ പാസ് ചെയ്യാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. അതിന് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഏസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, എന്തായാലും ഇന്ന് എനിക്ക് എൻ്റെ തൃശ്ശൂരുകാരോട് പറയാനായിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ജില്ലാ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയത്തിലേക്കും DCFA ടാലി കോഴ്സുകളിൽ അധ്യാപക ഒഴിവുണ്ട്. അതിനായിട്ടുള്ള അഭിമുഖം July 15 രാവിലെ 11 നടത്തപ്പെടുമെന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ ഇൻഫോർമേഷൻ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം 0487225751. ഐ റിപ്പീറ്റ്, 0487225751 അല്ലെങ്കിൽ 9074335626 എന്ന നമ്പറിലേക്ക്. ഐ റിപ്പീറ്റ്, 9074335626 എന്ന നമ്പറിലേക്ക്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

മഴക്കാലമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലോട്ട് ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു അതിഥി ഉണ്ടാവും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. മഴ സമയമായി കഴിഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള പനികളൊക്കെ കുട്ടികളെ കയറി പിടിക്കും കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുക, പിറ്റേന്ന് പനി വരിക, ഒരു 4-5 ദിവസം ലീവ് എടുക്കുക. ഈ ഒരു പ്രവണത പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രവണതയാണ്. പക്ഷെ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഈ പനിയുടെ സ്വഭാവ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യമല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടല്ലോ വല്ലാത്ത രീതിയിലുള്ള വൈറസും പനിയും, അങ്ങനെ പനി മൂലം കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. ചിലപ്പോൾ ഈ പനിയുടെ ഇമ്പാക്റ്റ് ആയിട്ട് ഒരു 3-5 മാസത്തേക്ക് ശാരീരിക പ്രശ്നങ്ങളും നമുക്കൊക്കെ വല്ലാതെ പിടിപെടാറുണ്ട് കേട്ടോ. നമുക്കതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്ന ഒരു പനിയാണ് വെസ്റ്റിനെയിൽ പനി. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. ഈ വെസ്റ്റിനെയിൽ വൈറസ് മൂലം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് വെസ്റ്റിനെയിൽ പനി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രോഗബാധിത പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്ക് ഈ വൈറസ് സ്പ്രെഡ് ആവുകയും ഇനി വൈകുന്നേരം ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കിട്ടട്ടെ എന്ന് വെച്ച് ജനലൊക്കെ തുറന്നിടും. ഈ ജനൽ തുറന്നിടുന്ന വഴി ആ കൊതുകളൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മളെ കീറിയൊന്ന് കടിക്കും. വല്ലാത്ത സ്നേഹപ്രകടനമാണല്ലോ. അതുമൂലം നമ്മളിലേക്ക് ആ വൈറസ് ബാധിക്കും. അങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് കേട്ടോ. ഇത് നേരിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പനിയൊന്നും അല്ല. പക്ഷേ ഉണ്ടല്ലോ, ഇതിന് പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പനി വരും, നല്ല തലവേദന, ശരീരവേദന, ക്ഷീണം, ചിലപ്പോൾ ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യം. മിക്ക ആളുകൾക്കും രോഗം ഗുരുതരമാകാറില്ല. എന്നാൽ വയോധികർക്കും അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ രോഗത്തിലൂടെ സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ ഓൺ മോർണിംഗ് ബെൽ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ സംസാരിച്ചുകൊണ്ടിരുന്നത് വെസ്റ്റ് നെയിൽ പനിനെ കുറിച്ചാട്ടോ. കൊതുക് കടിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗമായിട്ട് വെസ്റ്റ് നെയിൽ പനിയിൽ പറയാനായിട്ടുള്ളത്. വീടിനും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുക, അതുപോലെ തന്നെ കൊതുക് വല ഉപയോഗിക്കുക, പൂർണ്ണമായ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് മൂലം നമുക്ക് കൊതുകടിയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ വെസ്റ്റ് നെയിൽ പനിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. കൊതുകുകളെ നിയന്ത്രിക്കാം, അതുപോലെ തന്നെ വെസ്റ്റ് നെയിൽ പനിയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനായിട്ട് നമ്മളും കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

രോഗങ്ങളെക്കുറിച്ചുള്ള അറിവും മുൻകരുതലുകളും നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കൂട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനായി ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി. മീറ സംസാരിച്ചുകൊണ്ടിരുന്നത് വെസ്റ്റിനെയിൽ പനിയെ കുറിച്ചായിരുന്നു. ഈ വെസ്റ്റിനെയിൽ പനി ആദ്യമായി കണ്ടെത്തിയത് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലെ വെസ്റ്റിനെയിൽ മേഖലകളിലാണ്. ഇന്ന് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ ആഗോള ആരോഗ്യ രംഗം ഈ രോഗത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ വെസ്റ്റിനെയിൽ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ നിലവിൽ വ്യാപകമായിട്ട് ലഭ്യമല്ലാട്ടോ. അതിനാൽ പനി, കടുത്ത തലവേദന, കഴുത്തു വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നേരത്തെയുള്ള ചികിത്സയും വിശ്രമവും രോഗം ഗുരുതരമാകുന്നത് തടയാൻ സഹായിക്കൂട്ടോ. തിരിച്ചുവരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ചെറിയ മുൻകരുതലും വലിയൊരു സംരക്ഷണമാണ്. കൊതുകുകളെ അകറ്റാം, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ. വെസ്റ്റ് നൈൽ വൈറസിന്റെ സ്വാഭാവിക വാഹകരായി പലയിനം പക്ഷികളെയും കണക്കാക്കാറുണ്ട്. രോഗബാധിത പക്ഷികളെ കടിക്കുന്ന കൊതുകുകൾ പിന്നീട് മനുഷ്യരിലേക്കും മറ്റ് ജീവികളിലേക്കും വൈറസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് പക്ഷികളുടെയും കൊതുകുകളുടെയും ആരോഗ്യ നിരീക്ഷണം രോഗനിയന്ത്രണത്തിൽ പ്രാധാന്യമാണോ? വെസ്റ്റ് നൈൽ പനി പോലുള്ള കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വീടും പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കുക, കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നിവ സമൂഹത്തെ കൂടുതൽ സുരക്ഷിതരാക്കുന്നു. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കുറേ കുറേ കുറേ കാര്യങ്ങളിൽ നമുക്ക് പ്രിവെൻഷൻ എടുക്കാനായിട്ട് സാധിക്കും. കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം തിരിച്ച് വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചു.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടു കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായി നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഇവിടെ പ്രസന്റ് ആണ്. യെസ്, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ മോർണിംഗ് ബെൽ PD ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് PD ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. എന്തായാലും പോകുന്നതിന് മുമ്പ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യത്തെയും ഭയത്തോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല കേട്ടോ. കാര്യം, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിട്ടിട്ട് പോയാലോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഭയമല്ല, നമുക്ക് ധൈര്യമാണ് വേണ്ടത്. തിരിച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു ധൈര്യമാണ് വേണ്ടത്. ഏതൊരു പോയിന്റിലാണോ നമ്മൾ നമുക്ക് വേണ്ടി ശരിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്, ആ ഒരു പോയിന്റിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ശരിയല്ലെങ്കിൽ അവരൊന്ന് പേടിക്കുക തന്നെ ചെയ്യും. സോ ആസ് ഓൾവേസ് ഞാൻ പറയുന്ന പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദ കറക്റ്റ് 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആ കറക്റ്റ് 10 മണിയാവാനായിട്ട് ഞാൻ നോക്കിക്കായിരുന്നു നമ്മുടെ ലിസണേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറേയധികം റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാറുണ്ട്. ലവ് ആയിക്കോട്ടെ, ബ്ലഡ് റിലേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ അനേകായിരം റിലേഷൻഷിപ്പുകൾ നമ്മുടെ എല്ലാവരും ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അക്കൂട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് 3 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. ആരൊക്കെയത് ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് ആലോചന എവിടെയും വരെ എത്തി. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ ആ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് നമുക്ക് പൊട്ടിച്ചിരിക്കാൻ, ഓപ്പൺ ആയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് നിമിഷങ്ങൾ തരാൻ പറ്റിയിട്ടുള്ള ഒരു ചങ്ക് ഫ്രണ്ട്. എന്ത് പ്രശ്നം വേണമെങ്കിൽ വന്നോട്ടെ, കെട്ടിപ്പിടിച്ച് നമുക്കൊന്ന് കരയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വിഷമം പങ്കുവെച്ച് ഒന്ന് കരഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്. അടുത്തൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനും ഏതിനും, ഏത് തല്ലികൊള്ളിത്തരത്തിനാണെങ്കിലും എന്തൊരു നല്ല കാര്യത്തിനാണെങ്കിലും ഒരു കൂടെപ്പിറപ്പിന്റെ പോലെ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നവര്. ഈ മൂന്ന് പേരാണ് നമ്മുടെ ലൈഫിൽ വേണ്ട മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പും ഒരൊറ്റ ആളില് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്വർഗം കിട്ടിയ ഫീലാണ് അല്ലേ. ഈ ഷോ കേട്ടോണ്ടിരിക്കുന്ന എന്റെ എല്ലാ ലിസണേഴ്സിന്റെ ലൈഫിലും ഇതുപോലെ മൂന്നും കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്തായാലും ഉണ്ടാവൂലേ. അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിന്റെ മുഖമല്ലേ ഇപ്പൊ മനസ്സിൽ വന്നേ. ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അടുത്ത പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടോണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സോങ് ആണ്. സമയം കളയണില്ല, ദാ പിടിച്ചോളാം ഇന്നത്തെ പാട്ടിന്റെ മ്യൂസിക്.

മ്യൂസിക് കേട്ട് പാട്ട് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ലേ, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആണ്. അതായത് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം നിർത്തലാക്കാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. ബാഗുകൾ നിർത്തലാക്കി കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടാവില്ല അല്ലെ. എത്രയൊക്കെ സ്റ്റീലിന്റെയും ചില്ലിന്റെയും പാത്രങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എളുപ്പത്തിന് മിക്കവാറും എല്ലാ ഐറ്റംസും ഇട്ട് വെക്കാനായിട്ട് ചൂസ് ചെയ്യുക പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളാണ്. കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും വാങ്ങുമ്പോൾ ഉള്ള എക്സ്പെൻസ് കുറവും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൂടുതൽ ചൂസ് ചെയ്യാനുള്ള കാരണം. എന്നാൽ ഈ ഒരു ഭംഗിയും എളുപ്പവും എക്സ്പെൻസ് കുറവും നോക്കിയിട്ട് നമ്മൾ കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സംശയമുള്ള കാര്യമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർ ജെ അഞ്ജലി.

പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഓരോന്നും യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായൊരു ലിമിറ്റ് ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. എല്ലാ കിച്ചണിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ഇത് ആരോഗ്യത്തിന് ബാഡ് ആണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ്

യൂസ് ചെയ്യുന്നതും. പക്ഷെ എന്തോ ആ ഒരു ചെലവ് കുറവും ലൈറ്റ് വെയിറ്റും യൂസ് ചെയ്യാനുള്ള എളുപ്പം തന്നെയാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അധിക കാലമൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കേടായി തുടങ്ങുകയും പൊട്ട മണമൊക്കെ ഉണ്ടാവുകയും ഭക്ഷണ സാധനങ്ങൾ അതിൽ സൂക്ഷിക്കാൻ കഴിയാണ്ടാവുകയൊക്കെ ചെയ്യും. പഴക്കം ചെന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർ ജെ അഞ്ജലി.

0: படக்கி பிடிச்சு சுவாசம் அடக்கி பிடிச்சு லியோனல் ஆந்திரே மெஸ்ஸி மெஸ்ஸி நீங்கள் இதை காணுக, எந்துகொண்டாண் லோகம் முழுவதும் அர்ஜென்டீனையுடைய பிரியபுத்திரனை மெஸ்ஸி എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക. ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ. ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടലോ ചെരുവോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അടയ്ക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പയറി കഴിഞ്ഞ സംഭവമാണ്. ഇനി ചൂടാവുമ്പോൾ ചുരുങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലും പാത്രം കളയാനുള്ള സമയമായി എന്നുള്ളത് അർത്ഥം. പഴക്കം ചെന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ കേടുവരുക മാത്രമല്ല, അതിൽ ബാക്ടീരിയകളുടെ പ്രസൻസും ഉണ്ടാവും. ഇത് നമ്മുടെ ഫുഡിന്റെ ഫ്രഷ്നെസ് ഇല്ലാണ്ടാക്കുകയും ചെയ്യും, പെട്ടെന്ന് കേടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഫുഡിന്റെ നിറവും മണവും ഒക്കെ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എക്സ്പയറിയുടെ ഒരു ലക്ഷണമാണേ. കറ ഉണ്ടാവുന്നത് അത്ര പ്രശ്നമൊന്നുമില്ല, പക്ഷേ കറയുടെ കൂടെ ബാഡ് സ്മെല്ലും നിറവ്യത്യാസമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പാത്രം എന്തായാലും ഉപേക്ഷിച്ചിരിക്കണം. പ്ലാസ്റ്റിക് ടിൻസിന്റെ എക്സ്പയറിയുടെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഞാൻ RJ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പ്ലാസ്റ്റിക്കിന്റെ ആ വില്ലത്തരത്തിന്റെ കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. പാത്രത്തിന്റെ ഒക്കെ മൂടി ശരിയായ രീതിയിൽ അടയ്ക്കാനൊന്നും കഴിയാത്ത വിധത്തിൽ ചുരുങ്ങുകയും വളയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാത്രം ഉപേക്ഷിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും, ചൂടേൽക്കൊക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പെട്ടെന്ന് ജീർണിച്ചു പോകാനായിട്ട് കാരണവും. വർഷങ്ങളായിട്ട് പഴക്കമുള്ള പാത്രത്തിൽ ചെറിയ പോറലൊക്കെ ഉണ്ടാവും. ഇത് പാത്രത്തിൽ ബാക്ടീരിയകൾ ഉണ്ടാവാനും കാരണവും. അതുകൊണ്ട് 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ തേയ്മാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും 5 വർഷമായോ സംഭവം മാറ്റി വാങ്ങുക കേട്ടോ. പ്ലാസ്റ്റിക്കുകൾ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ബിസ്ഫെനോളെ, BPA. ഇത് ഭക്ഷണ സാധനങ്ങളെ പെട്ടെന്ന് കേടാക്കും. അതുകൊണ്ട് തന്നെ BPA രഹിതമല്ലാത്ത പഴയ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പുതിയത് വാങ്ങുക കേട്ടോ നല്ലത്. ഇപ്പോൾ വാങ്ങുന്ന മിക്ക പ്ലാസ്റ്റിക് പാത്രങ്ങളിലും BPA ഫ്രീ എന്നും പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ടാവും. അത്തരം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് BPA ഫ്രീ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടേ പാത്രത്തിന്റെ അടിഭാഗത്ത് വരുന്ന റീസൈക്ലിംഗ് കോഡ് ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഓണമൊക്കെ വരാനായിട്ട് ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ. ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്കും ഓണക്കാലാണ് വരാൻ പോകുന്നത്. ഓണക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. കാരണം സെലിബ്രേഷൻസിനൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ചാൻസ് വേറെ ഒന്നും ഇല്ല. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇത്തവണ ഓണത്തിന് സെറ്റിന്റെ സാരിയോ സെറ്റിന്റെ ഡാവണിയോ സെറ്റിന്റെ മുണ്ടൊക്കെ കൊടുക്കുന്ന കൂട്ടത്തില് അതിന് മാച്ചിങ് ആയിട്ട് ബ്ലൗസിന് മാച്ചിങ് ആയിട്ട് അടിപൊളി കുപ്പിയോള കൂടി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കുപ്പിയോള എന്ന് പറഞ്ഞാൽ പണ്ടേ നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ കയ്യിലുള്ള കുപ്പിയോള സ്റ്റൈൽ ചെയ്യാനായിട്ട് അടിപൊളി ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഗോൾഡൻ സെറ്റ് സാരിയുടെ കൂടെ ഏത് കളർ ബ്ലൗസ് ആണോ നമ്മൾ വെയർ ചെയ്യണത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് മാച്ച് ചെയ്ത് പോകുന്ന നല്ല അടിപൊളി കുപ്പിയോളകൾ, അതിനു വേണ്ടി പ്രത്യേകം വാങ്ങാനൊന്നും പോകണ്ട, കയ്യിലുള്ളത് ഏതാണോ അത് സ്റ്റൈൽ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജെ അഞ്ജലി.

സെറ്റ് സാരിയുടെ കൂടെ വെയർ ചെയ്യുന്ന ബ്ലൗസിന്റെ അതേ കളറിലല്ല ബാംഗിൾസ് ധരിക്കുന്ന കാലമൊക്കെ കുറേ മുമ്പേ കഴിഞ്ഞു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജെ അഞ്ജലി. നമ്മള് വെയർ ചെയ്ത ബ്ലൗസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ സ്റ്റൈൽ. ഗോൾഡൻ സെറ്റ് സാരിയുടെ കൂടെ പർപ്പിൾ കളറിലെ ബ്ലൗസ് വെയർ ചെയ്യുമ്പോൾ കൂടെ ധരിക്കേണ്ടത് ഗ്രീൻ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള കുപ്പിയോളകളാണ്. ഓരോ കളറും ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് കളറും മിക്സ് ചെയ്തിട്ടൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ എടുപ്പ് തന്നെയായിരിക്കും കേട്ടോ. സപ്പോസ് ബ്ലൗസ് കളർ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ബ്ലൂ, ഗ്രീൻ ഓർ ഓറഞ്ച് കളർ ചൂസ് ചെയ്യാം. യൂഷ്വൽ സെറ്റ് സാരി കോമ്പിനേഷൻ ബ്ലൗസ് എന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ മെറൂൺ ആണല്ലേ. അങ്ങനെ വരുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഗ്രീൻ കളറോ ബ്ലൂ കളറോ യെല്ലോ കളറോ ബാംഗിൾസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സെറ്റ് സാരിയുടെ അതേ ബ്ലൗസ് ആണ് അല്ലെങ്കിൽ ഐവറി കളർ ബ്ലൗസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏത് കളർ കുപ്പിയോളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അത് രണ്ട് കളറോ അല്ലെങ്കിൽ മൂന്നോ നാലോ കളറോ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ ഷെയ്ഡിലുള്ള കുപ്പിയോളകൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐവറി ഷെയ്ഡിന് അല്ലെങ്കിൽ സെറ്റ് സാരി ഷെയ്ഡിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ഇത്തവണ കയ്യിലുള്ള വളകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിന് നല്ല സ്റ്റൈലായിട്ട് ട്രഡീഷണൽ ലുക്കിൽ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജെ അഞ്ജലി.

എത്രയൊക്കെ ഫോറിൻ ചോക്ലേറ്റ്സ് കഴിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്ഥിരം ടേസ്റ്റുകളായിട്ടുള്ള മാംഗോ ബൈറ്റിന്റെയും എക്ലയേഴ്സിന്റെയും കോഫി ബൈറ്റിന്റെ ഒന്നും ടേസ്റ്റിന്റെ അത്രയൊന്നും വരില്ല എന്ന് തോന്നുന്നില്ലേ ചില സമയത്ത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇക്കൂട്ടത്തില് നമ്മുടെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കോഫിയുടെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും തരുന്ന ഒന്നാണ് കോഫി ബൈറ്റ്. ഈ കോഫി ബൈറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇൻസ്റ്റന്റ് കോഫി പൗഡറിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കി എടുക്കാം. നല്ലപോലെ കുറുകി വരുമ്പോ ബട്ടറും കൂടി ചേർത്ത് കട്ടയായിട്ട് വരുമ്പോ ഇഷ്ടമുള്ള ഷേപ്പിലെ സംഭവം മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ കോഫി ബൈറ്റിനെ തോൽപ്പിക്കുന്ന അടിപൊളി മിഠായി റെഡിയാണ്. ഈ യൂസ് ചെയ്യുന്ന കണ്ടൻസ് മിൽക്ക് ചോക്ലേറ്റ് കണ്ടന്റ് കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, സെറ്റ് സാധനമാണ്. അപ്പൊ ഇനി വീട്ടിൽ തന്നെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. സോ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിന് ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യമായിട്ടുള്ള ഐഡന്റിഫൈ ദ സോങ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. സോങ്ങിന്റെ മ്യൂസിക് ദാ വരാണ്. ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം ഉത്തരം അയക്കുക.

പാട്ട് ഏതാന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. വളരെ സൂപ്പർഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, നല്ലൊരു മെലഡി സോങ്. സോ വേഗം ഉത്തരം അയക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് കൂട്ടി വേണം അയക്കാനായിട്ട്. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവര് കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളുണ്ടോ? ഇനിയൊന്നും നോക്കാനില്ല, അപ്പോ വേഗം ഉത്തരം അയക്കുക. ഉത്തരം അയക്കുന്ന ഒരു ഗ്യാപ്പില് നമ്മുടെ ക്യൂലുള്ള കുറച്ച് അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ട് കൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഇത്രയും നേരം കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. അങ്ങനെ സമയം കടന്നു പോയത് അറിഞ്ഞില്ല, 1 മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും കേട്ടുമുട്ടാൻ പോകുന്നത്. ഈ ഒരു 2 ദിവസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ്? ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു വിളിച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണോ? 2 ദിവസം മുടക്കാണല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ശ്രദ്ധിച്ചും കണ്ടൊക്കെ പോവുക. കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇവിടെയൊക്കെ വഴുക്കലും കാര്യങ്ങളുണ്ട്, റോഡാണെങ്കിലും സ്ലിപ്പറിയാണ്. ഹില്ലി ഏരിയയിലൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമാണ്, നല്ല പോലെ വഴുക്കലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കയ്യിലുണ്ടാവുക. ട്രിപ്പൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസം വീണ്ടും പാക്കലാം എന്നുള്ള ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടോ.

Hi, hello, good afternoon, my dear listeners. Welcome to my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ജാനകി എത്തിയിട്ടുണ്ട്. സമയത്ത് തന്നെ യെസ് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഉഷാറായിട്ടിരിക്കുകയാണ്. ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഇന്ന് നല്ല കുറച്ചായി ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്നെ മുന്നിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതെന്തൊരു മറിമായാണ്, ഞാൻ ഇപ്പൊ വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കോള് കയറി വരുന്നതൊക്കെ കാണുമ്പോ ഞാൻ പറയാറുണ്ട്, ഉഫ്, ഞാൻ 100 ആയുസ് ഇപ്പൊ തന്നെ ഞാൻ നിന്നെ വിചാരിച്ചുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംടൈംസ് ഇങ്ങനെ വരുമ്പോ നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ, ഇതെന്തൊരു കോയിൻസിഡൻസ് ആണോ, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയോ? അതൊക്കെ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്റെ ലിസണേഴ്സിന്റെ അടുത്ത്. അതിനു മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലേ, ചില കാര്യങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു നിൽക്കാൻ. ചിലപ്പോൾ അതിനുള്ള സമയമല്ല, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിജയനും ദാസനും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കറക്റ്റ് അതാത് സമയത്ത് നടക്കുമ്പോൾ മറിമായാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈം ആയതുകൊണ്ടുള്ള റിസൾട്ട് ആയിരിക്കാം. ഇനിയിപ്പോ അതും പറഞ്ഞ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓ അതിനുള്ള സമയമാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ നടക്കണം എന്നൊന്നും ഇല്ല. സോ ഒന്നും നമ്മൾ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനായിട്ടുള്ളത് അതൊക്കെ കൃത്യ സമയത്തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നോക്കാട്ടോ. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷയും നീരജ് ജാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദീ നമ്മുടെ ആ പാട്ടുപെട്ടിയിലെ പാട്ടിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇത് ആ പാട്ടല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സൊട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേൾക്കാം അല്ലേ.

അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന ഒരു സിനിമ, അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു കഥ പറയാം. ഒരു കഥ എഴുതി തുടങ്ങുമ്പോൾ അതിലൊരു വേഷം, അത് ഞാൻ ചെയ്യും, ഞാൻ ചെയ്യേണ്ട ഒരു വേഷമാണ്, അങ്ങനെ തനിക്ക് വേണ്ടി മാത്രം എഴുതിയൊരു കഥാപാത്രം. താൻ ചെയ്തില്ലെങ്കിൽ പിന്നെ മറ്റാര് ചെയ്യാനാണ് എന്ന ചോദ്യം പറഞ്ഞു വന്നത് ആർജെ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് സിനിമയെ കുറിച്ചാണ്. അതിലെ വില്ലൻ കഥാപാത്രം ചെയ്യാനായിരുന്നു ആഗ്രഹം. ശരിക്കും ആ ഒരു കഥാപാത്രത്തിലൂടെ പറയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളാണല്ലേ ഈ ഒരു സിനിമയിലൂടെ ആർജെ ബാലാജി പറഞ്ഞിട്ടുള്ളത്. കാശിന്റെയും ഗുണ്ടകളുടെയും സ്വാധീനത്തിൽ ആരെ വേണമെങ്കിലും പോക്കറ്റ് ിട്ട് നടക്കാനും ക്രൂരനും സൂത്രശാലിയുമായ ബേബി കണ്ണൻ എന്ന അഭിഭാഷകനും അതുപോലെ തന്നെ കോടതി വളപ്പിനരികിൽ കോവിൽ ദൈവമായ കറുപ്പ് സ്വാമിയും തമ്മിലുള്ള ഒരു നിയമ പോരാട്ടമാണ് കറുപ്പ് സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ്, വർഷം പകുതി പിന്നിട്ടിട്ടും ഒരു 100 കോടി ക്ലബ് ചിത്രം പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന നമ്മുടെ കോളിവുഡിന് ലഭിച്ച സർപ്രൈസ് ഹിറ്റാണ് അല്ലെ സൂര്യയുടെ കറുപ്പ്. എന്നാലും മൂവി വിശേഷങ്ങളിൽ കഥകൾ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. അതെന്തായാലും നമ്മുടെ പാട്ടുകൾക്ക് ശേഷമാകാമല്ലേ. കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കറുപ്പ് സിനിമയിലേക്ക് വരുമ്പോൾ മകളുടെ രോഗത്തിന് തുടർച്ചയായി കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് വരുന്ന വഴി സാമ്പത്തികമായി പറ്റിക്കപ്പെട്ട വളരെ സാധുവായ ഒരു അച്ഛന്റെയും മകളുടെയും കേസാണല്ലേ സ്വാമി ആദ്യം എടുക്കുന്നത്. ആ ഒരു കഥയെ കുറിച്ചാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതിൽ അച്ഛൻ കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും മകളായി അനഘയും. ഇരുവരുടെയും അഭിനയം രക്ഷ ഉണ്ടായിരുന്നില്ല, ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടന്റെ അഭിനയം പറയുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ മറ്റാരേക്കാൾ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഇന്ദ്രൻ ചേട്ടനാണ്. ആ കഥാപാത്രത്തോടെ വൈകാരികമായ ഒരു കണക്ഷൻ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ടല്ലേ. അതുപോലെ കോടതി നടപടികളിലെ നൂലാമാലകൾ പറഞ്ഞ് വക്കാലത്ത് വലിപ്പിക്കുന്ന വക്കീൽമാരും കള്ളത്തരവും ഇതിനിടയിൽ നട്ടം തിരിഞ്ഞ സാധാരണക്കാരുടെ ദയനീയ അവസ്ഥയും ഒക്കെ മിക്കവോടെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ബേബി കണ്ണൻ എന്ന അഭിഭാഷകനായി എത്തുന്ന ബാലാജിയും കറുപ്പ് സ്വാമിയായി എത്തുന്ന സൂര്യൻ തമ്മിലുള്ള ആ ഒരു കോംബോ രക്ഷയില്ലല്ലേ, ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. ഏതായാലും ഈ ഒരു വാറുകൾക്കൊക്കെ ഇടയിൽ, ആ ഒരു കോമ്പറ്റീഷന്റെയൊക്കെ ഇടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കറുപ്പ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സിനിമ ആദ്യം ചെയ്യാനായിട്ട് വിജയിനെയാണ് ആർജെ ബാലാജി ആദ്യം സമീപിച്ചത്. ഇതുൾപ്പെടെ രണ്ട് കഥകൾ വിജയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് തിരക്കിനിടയിൽ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നീട് വിജയ് ഇഷ്ടപ്പെട്ട കഥ പിന്നെ സൂര്യയിലേക്ക് എത്തി. പിന്നെ കറുപ്പ് സ്വാമിയാകാൻ സൂര്യ എടുത്ത എഫോർട്ട് പറയാതിരിക്കാനാകില്ല. വളരെ വ്യത്യസ്ത ഗെറ്റപ്പ് ചേഞ്ചുകളിൽ എത്തുന്ന നടൻ തന്റെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് കഥാപാത്രമായി സ്ക്രീനിൽ എത്തുമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള മാസ് നിമിഷങ്ങളൊക്കെ ചിത്രത്തിൽ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടതാണ് ക്ലൈമാക്സ്, ആ ഒരു എൻട്രി. എന്തായാലും തൽക്കാലം നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ എൻട്രി നടത്തുന്നില്ല, ആ ഒരു എൻട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ, അതിന് സൂര്യ ചെയ്ത എഫോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു ബൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റുന്നത്.
0: ഓക്കെ ബൈ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യില്ലേ. നമ്മുടെ കറുപ്പ് സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ സൂര്യ എടുത്ത എഫോർട്ട് അത്രയ്ക്ക് ചില്ലറ എഫോർട്ട് ഒന്നുമല്ല. കറുപ്പ് സ്വാമി എന്ന കഥാപാത്രത്തിന് വേണ്ടി സൂര്യ എടുത്ത എഫോർട്ട്, മണിക്കൂറോളം നീണ്ട മേക്കപ്പിന് ശേഷമാണ് സൂര്യ കറുപ്പ് സ്വാമി ആയിട്ട് ക്ലൈമാക്സിൽ ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ത്രസിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത്. അതായിരുന്നു ആ ഒരു സിനിമയിലെ ഹൈലൈറ്റ്. വലിയ ഭാരം നിറഞ്ഞ ആഭരണങ്ങളും മറ്റുമണിഞ്ഞാണ് സൂര്യ കറുപ്പ് സ്വാമിയായത്. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടാണല്ലേ സൂര്യ എത്തിയത്. അതുപോലെ തന്നെ ഒരു സാധാരണ പ്രകടനത്തിനപ്പുറം ഉള്ളിൽ നടക്കുന്ന സംഘർഷവും ഭാരവും എല്ലാം പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു ഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ സ്വാമി പോലുള്ള ഗൗരവമുള്ള ലുക്ക്, ട്രാൻസ്ഫോർമേഷൻ വരുന്ന സീനുകളിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും മുഖഭാവങ്ങളും വളരെ ശ്രദ്ധേയമാണല്ലേ. അതിലെ ഡയലോഗുകൾ ഇല്ലാതെ തന്നെ ഹെവി ഇന്റൻസിറ്റി കൊണ്ടുവരാനായിട്ട് സൂര്യക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ സൂര്യ ഫാൻസാർക്ക് ഇത് ആഘോഷിക്കാനുള്ള ഒരു സിനിമ തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു കണ്ണുകൾ, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണല്ലേ സൂര്യയുടെ കണ്ണുകളെ കുറിച്ച്, ആ കണ്ണുകളിലെ എക്സ്പ്രഷൻ പോലും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം വടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേറ്റ് കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷയും നിരജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജിഷ് അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ മൂവീസിലേക്കൊക്കെ വരുമ്പോ വർഗം, ഷിക്കാർ ജോസഫ് തുടങ്ങി മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ മലയാളികളുടെ ദൃശ്യബോധത്തെ സ്വാധീനിച്ച സംവിധായകൻ എം പത്മകുമാറിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു നായകനായെത്തിയ ചിത്രം തികച്ചും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു നടന്ന യഥാർത്ഥ സംഭവങ്ങളെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിട്ടുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷ നിലനിർത്തുകയും അതുപോലെ തന്നെ വൈകാരികമായ അടിത്തറ നൽകിയും ഒരു ഓപ്പറേഷൻ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ഉയർ. എന്താ പറയുക, ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു തിയേറ്റർ അനുഭവം തരുന്ന ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. കേവലം കൊലപാതകവും അതിന്റെ പുറകിൽ പോകുന്ന പോലീസും എന്നതിലുപരി സമൂഹത്തിൽ നടക്കുന്ന ചില ഗൗരവമേറിയ യഥാർത്ഥങ്ങളിലേക്ക്, മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങളിലേക്കും ഈ ചിത്രം വിരൽ ചൂണ്ടുന്നുണ്ട്. പത്മകുമാറിന്റെ ശക്തമായ മേക്കിങ്ങും റോഷൻ മാത്യു ബൈജു കൂട്ടുകെട്ടിന്റെ മികച്ച പ്രകടനവും ആഗ്രഹിക്കുന്ന സിനിമാ പ്രേമികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. എന്തായാലും ഈ ഒരു മൂവി വിശേഷങ്ങൾക്കിടയിൽ ഇന്റർവെട്ടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ സീരീസ് സജഷൻ ഉള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ഒരു സീരീസിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു സമയത്ത് റിലീസായ ഒരു സീരീസ് ആണ് എന്ന്. പക്ഷേ അല്ല, 2022 മിസ്റ്ററി സയൻസ് ഫിക്ഷൻ സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടുള്ള 1899 എന്ന സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ സീരീസ് സജഷനിൽ പറയുന്നത്. ആക്ച്വലി ഈ 1899 എന്ന് ഉദ്ദേശിച്ചത് ഒരു സീരീസിന്റെ പേരാണ്. ബേസിക്കലി ഈ ഒരു കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു വർഷം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിലെ യാത്രക്കാരാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ യാത്രക്കിടെ വർഷങ്ങളായി കാണാതായ മറ്റൊരു കപ്പൽ കണ്ടെത്തുന്നു. അതിനുശേഷം അസാധാരണമായ അതുപോലെ തന്നെ വിശദീകരിക്കാനാകാത്തതുമായ സംഭവങ്ങൾ തുടങ്ങുകയാണ്. ദാറ്റ് മീൻസ് ഒരു റിയാലിറ്റി വേഴ്സ് ഇല്യൂഷൻ, അതുപോലെ മിസ്റ്ററി ആൻഡ് സസ്പെൻസ്, ഹ്യൂമൻ സൈക്കോളജി, ട്രൂത്ത് ആൻഡ് ഐഡന്റിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. യഥാർത്ഥവും മിത്തും തമ്മിലുള്ള അതിർത്തി മായ്ക്കുന്ന ഒരു മൈൻഡ് ബൈൻഡിങ് മിസ്റ്ററി ത്രില്ലർ ആണ് ഈ ഒരു സീരീസ്. കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. 1899 അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ് ആൻഡ് നൗ. നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: സിറകുകൾ നീളുന്നേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അടുത്തൊരു സീരീസിലേക്ക് വരുമ്പോ 2023 റിലീസായ ഒരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ഡ്രാമ സീരീസ് ആണ് സീലോ. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൂത്ത് വിയേഴ്സ് ലൈസ് ആണ്. സത്യം മറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം മിസ്റ്ററി, അതായത് ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ രഹസ്യങ്ങൾ തുറന്നു വരുന്നതും മനുഷ്യരുടെ അതിജീവനവും പ്രതീക്ഷകളൊക്കെയാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റവരിൽ പറയുകയാണെങ്കിൽ രഹസ്യങ്ങളും അതിജീവനവും അതുപോലെ തന്നെ സത്യാന്വേഷണവും ചേർന്നൊരു ഗ്രിപ്പിംഗ് സയൻസ് ഫിക്ഷൻ മിസ്റ്ററി സീരീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഈ ഒരു സീരീസ് കാണാനായിട്ടിരിക്കുമ്പോൾ. സോ സീലോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അവൈലബിൾ ഓൺ ആപ്പിൾ ടിവി ആൻഡ് നൗ മ്യൂസിക് ടൈം. കേൾക്കാം മട്ടിപൊളി പാട്ടുകൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേൻ ദേരാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ സമ്മാനത്തിനായിട്ടുള്ള പാട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടി ഇത് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടി കാണുമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ബ്യൂട്ടി ഫ്ലഡിലോ പാട്ടുകൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേ നീരജ് ജാനകിയാണ്. യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയോട് അടുക്കുകയാണ്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആക്കാറായി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് എല്ലാവരും മടിച്ചു പഠിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കുള്ളൂ അല്ലേ. എല്ലാ വീക്കെൻഡിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നുണ്ടാവുക. റൈറ്റ്? സോ ഈ മടി പിടിച്ചിരിക്കാതെ വീക്കെൻഡ്സ് ഒക്കെ കളറാക്കുക, ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക, അതുപോലെ തന്നെ ഈ സമയം പ്രൊഡക്റ്റീവ് ആക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സമയം കിട്ടില്ലല്ലേ. സോ എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, പ്രൊഡക്റ്റീവ് ആക്കുക. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാൻ മതി. ഈ സമയത്തിൽ ഇതേ ഫ്രീക്വൻസിയിൽ കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി. യെസ്, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

D 메이저. 타임 시그니처 24. BPM 76. Song

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. തനക്കത്തും തും തനതനതും തനക്കത്തും തും തനതനതും.

കറുത്ത കൊറ്റന്റെ കരിങ്കരലില് ഒരു മുളകിന്റെ ഇരുളു പിഴിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞു തുള്ളണ്ട കടല് പിഴിഞ്ഞ്.

ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് ഇവനിങ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നിങ്ങളോടൊപ്പം ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ വർഷയും കൂടുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റാറ്റിക് അവസ്ഥയിൽ ഒരിക്കലും എനർജി ഉണ്ടാകുന്നില്ല. രണ്ടു ഭാഗങ്ങൾ കൂട്ടിയിഴഞ്ഞാണ് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്. ഉയർന്ന മർദ്ദത്തിൽ കാലങ്ങൾ കഴിഞ്ഞാണ് ഒരു മുത്തുണ്ടാകുന്നത്. ഓർക്കുക, താമര വളരുന്നത് ചെളിക്കുണ്ടിൽ. കൈപ്പേറിയ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് കാലത്തിനപ്പുറത്തേക്ക് ഇതിഹാസങ്ങൾ തീർത്തവരെക്കുറിച്ച് കുറച്ചു നല്ല മനോഹരമായ പാട്ടുകൾക്ക് ശേഷം നമുക്ക് പറഞ്ഞു തുടങ്ങാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. പ്രതിസന്ധികൾ ഒരിക്കലും സർഗസൃഷ്ടിയെ തളർത്തില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിദാന്ത കാവ്യകാരനായ നെരൂദ, പാബ്ലോ നെരൂദ. 19-ാം നൂറ്റാണ്ടിനെ കാവ്യാത്മകമായി ലോകത്തിന് സമ്മാനിച്ച നോബൽ സമ്മാന ജേതാവ്. അമ്മയുടെ വേർപാട്, അച്ഛൻ്റെ എതിർപ്പുകൾ, കടുത്ത ദാരിദ്ര്യം, നീണ്ട പലായനങ്ങളും ഓവിളവ് ജീവിതവും, പ്രവാസത്തിൻ്റെ ഒറ്റപ്പെടൽ, ക്യാൻസറിൻ്റെ കഠിന വേദന ഒന്നും പാബ്ലോയെ തളർത്തുന്ന ഘടകങ്ങളായിരുന്നില്ല. പാബ്ലോയുടെ മുമ്പിൽ നോബൽ സമ്മാനത്തിൻ്റെ കടമ്പകൾ പോലും അടിയറവ് പറഞ്ഞു. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. മഴത്തുള്ളികൾ അടർന്നു വീഴാൻ മടിച്ച് മടിച്ച് ഇലകളോടും പൂക്കളോടും പരിഭവിച്ച് നിൽക്കുമ്പോൾ ചാരുകസേരയിൽ അലസമായി കിടന്ന് ഒഴുകിയകലുന്ന കാർമുകിലിനെയും ഇടയിലെത്തി നോക്കി പോകുന്ന വെയിലിനെയും കാലാന്തരങ്ങളിലേക്ക് നമ്മെ തന്നെ നമ്മളറിയാതെ കൊണ്ടുപോകുന്ന നനുത്ത കാറ്റിനെയും അറിഞ്ഞുകൊണ്ട് അറിയാതെ വെറുതെ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന തിരക്കുകളിൽ നമ്മളെ നമ്മൾക്ക് തിരിച്ചു തരുന്ന അലസമായ മഴയെ പ്രണയിച്ച പാബ്ലോ നെരുദയെക്കുറിച്ച് കൂടുതലറിയാൻ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർച്ചേ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. വാക്കുകളിലൂടെ പ്രണയത്തെയും മനുഷ്യജീവിതത്തിൻ്റെ ആഴങ്ങളെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മഹാകവിയാണ് പാബ്ലോ നെരുദ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്നും വായനക്കാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. പാബ്ലോ നെരുദ തൻ്റെ കവിതകളിൽ കടൽ, പൂക്കൾ, മഴ, മലകൾ തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങളെ മനോഹരമായി ചിത്രീകരിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ രചനകളിൽ വ്യക്തമായി കാണാം. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കട കട കട കടോത്ക ജൻ പര പര പര പരാക്രമൻ കട കട കട കടോത്ക ജൻ പര പ

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പാബ്ലോ നെരുദയെ കുറിച്ചായിരുന്നു അല്ലേ? പ്രണയ കവിതകൾക്ക് പുറമെ സാധാരണ ജനങ്ങളുടെ ജീവിതം, പ്രതീക്ഷകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയും അദ്ദേഹം കവിതകളിലൂടെ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ ജനഹൃദയങ്ങളിൽ ഇടം തേടി. പ്രകൃതിയെയും മനുഷ്യവികാരങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച പാബ്ലോ കവിതകൾ സാഹിത്യ ലോകത്തിന് നൽകിയ അമൂല്യ സമ്മാനങ്ങളാണ്. വാക്കുകൾക്ക് ആത്മാവുണ്ടെന്ന് തെളിയിച്ച കവിയാണ് പാബ്ലോ നെരുദ. അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. തിരിച്ചുവരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പാബ്ലോ നെരുദയെ കുറിച്ചായിരുന്നല്ലോ. പാബ്ലോ നെരുദ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റിക്കാർഡോ ഏലിയേസർ നെഫ്താലി റെയ്സ് ബസോവാൾട്ടോ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം പാബ്ലോ നെരുദ എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയായിരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. കൗമാരപ്രായത്തിൽ എഴുതിയ കവിതകൾ തന്നെ അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനാക്കി മാറ്റി. കവി മാത്രമല്ല, ചിലിയുടെ നയതന്ത്ര പ്രതിനിധിയെയും അദ്ദേഹം പല രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ഈ യാത്രകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും എഴുത്തിനെയും കൂടുതൽ സമ്പന്നമാക്കിയിട്ടോ. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ NGFM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ വർഷ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പാബ്ലോ നെരുദ എന്ന കവിയെ കുറിച്ചായിരുന്നു. പ്രണയത്തിന്റെ കവി എന്നതിലുപരി ജീവിതത്തിലെ ഓരോ ചെറിയ അനുഭവത്തെയും കവിതയാക്കിയ മഹാപ്രതിഭയായിരുന്നു പാബ്ലോ നെരുദ. അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും ലോക സാഹിത്യത്തിന്റെ അമൂല്യനിധിയായി നിലകൊള്ളുന്നു. ഉള്ളി, തക്കാളി, കടൽ, പക്ഷികൾ തുടങ്ങിയ സാധാരണ വസ്തുക്കളെക്കുറിച്ച് പോലും അദ്ദേഹം കവിതകൾ രചിച്ചു. നിത്യജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സൗന്ദര്യം കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതുല്യമായിരുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രചനകൾ വായിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത്രയും സാധാരണക്കാരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനാവുന്ന രചനകളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും അടർന്നു വീണിട്ടുള്ളത്. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം RJ വർഷ.

ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ്. അത് നമ്മെ പ്രചോദിപ്പിക്കുകയും പുതിയ ചിന്തകൾ സമ്മാനിക്കുകയും ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുകയും ചെയ്യുന്നു. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ വർഷ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ്. വിജയം ഭാഗ്യം കൊണ്ട് മാത്രം നേടുന്നതല്ല, ശരിയായ മനോഭാവവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ടാണ് നേടുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ് യു ക്യാൻ വിൻ. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു മികച്ച വായനാനുഭവമാണത്. യു ക്യാൻ വിൻ എന്ന പുസ്തകം ജീവിതത്തിൻ്റെ ആദ്യപടി ആത്മവിശ്വാസമാണെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ കഴിവുകളിൽ വിശ്വാസം പുലർത്തുകയും പോസിറ്റീവ് ചിന്തകൾ വളർത്തുകയും ചെയ്താൽ ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയകരമായി നേരിടാൻ കഴിയുമെന്ന് പുസ്തകം വ്യക്തമാക്കുന്നു. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം RJ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ നെഞ്ചി എഫ് എം ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. യു കെ ട്വിൻ എന്ന പുസ്തകം വിജയത്തിന് കുറുക്കുവഴികളില്ലെന്നും നല്ല ശീലങ്ങൾ, ഹാർഡ് വർക്കിംഗ്, ഡിസിപ്ലിൻ എന്നിവയാണ് യഥാർത്ഥ വിജയത്തിൻ്റെ അടിത്തറയെന്നും പറയുന്നു. ചെറിയ മാറ്റങ്ങൾ പോലും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് നിരവധി എക്സാമ്പിളിലൂടെ എഴുത്തുകാരൻ വിശദീകരിക്കുന്നു. സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, അവയെ ലക്ഷ്യങ്ങളാക്കി മാറ്റി പ്രവർത്തിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണ് യു ക്യാൻ വിൻ. ജീവിതത്തിലേക്കുള്ള ഓരോ ചുവടിനും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും എത്ര പ്രധാനമാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ പുസ്തകം ഒന്ന് മസ്റ്റായിട്ട് വായിക്കാൻ ശ്രമിക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ പുസ്തകം നമ്മൾക്ക് കൊണ്ടുവന്നു തരും. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

ചില സ്ഥലങ്ങൾ വെറും യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല, ജീവിതത്തെ പുതിയ രീതിയിൽ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾ കൂടിയാണ്. ചരിത്രവും പ്രകൃതിയും മഹത്തായ വ്യക്തിത്വങ്ങളുടെ ഓർമ്മകളും നിറഞ്ഞ ഇത്തരം ഇടങ്ങൾ നമ്മിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണർത്തുന്നു. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. മേഘങ്ങളെ തൊടുന്ന മലനിരകളും പച്ചപ്പിൻ്റെ അനന്ത സൗന്ദര്യവും ഒത്തുചേരുന്ന സ്ഥലമാണ് അഗസ്ത്യകൂടം. പ്രകൃതിയെയും സാഹസികതയെയും ഒരുപോലെ സ്നേഹിക്കുന്നവർക്ക് മറക്കാനാകാത്ത അനുഭവം സമ്മാനിക്കുന്ന കേരളത്തിൻ്റെ അഭിമാന കേന്ദ്രങ്ങളിലൊന്നാണിത്. പച്ചപ്പാർന്ന വനങ്ങളും അപൂർവ സസ്യജാലങ്ങളും മനോഹരമായ കാഴ്ചകളും കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇവിടെ എത്തുന്നവർക്ക് പ്രകൃതിയോട് കൂടുതൽ അടുപ്പം തോന്നും. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ ഞഞ്ചി എഫ് എം ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അഗസ്ത്യകൂടത്തെക്കുറിച്ചായിരുന്നു. അഗസ്ത്യകൂടത്തിലേക്കുള്ള യാത്ര ഒരു മികച്ച ട്രക്കിംഗ് അനുഭവം കൂടിയാണ്. വനപാതകളിലൂടെയും മലഞ്ചെരിവിലൂടെയും സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയുടെ വൈവിധ്യം നമുക്ക് നേരിട്ട് അനുഭവിക്കാനാകും. ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും വളർത്താൻ ഈ യാത്ര നമ്മളെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗസ്ത്യകൂടത്തിലെത്തുന്നവർക്ക് പ്രകൃതിയോട് കൂടുതൽ എളുപ്പം തോന്നും. അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. തിരിച്ചു വരാം നല്ല കുറേ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. സംസാരിച്ച് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ലല്ലേ. ഇപ്പോൾ ഏകദേശം 10 മണിയാവാറായിട്ടുണ്ട് സമയം. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പാബ്ലോ നെരുദ എന്ന കവിയെക്കുറിച്ചും അഗസ്ത്യകൂടം എന്ന സ്ഥലത്തെക്കുറിച്ചും വിജയത്തിനുള്ള മനോഭാവം, ആത്മവിശ്വാസം, പോസിറ്റീവ് ചിന്ത എന്നിവ വളർത്താൻ സഹായിക്കുന്ന യു ക്യാൻ വിൻ എന്ന പുസ്തകത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. എൻ്റെ ലിസണേഴ്സിന് ഇതെല്ലാം ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ. ഞാനും ഉറങ്ങാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കണ്ട് സുഖമായി ഉറങ്ങാൻ സാധിക്കട്ടെ. അപ്പോൾ ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ആർജെ വർഷ. ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ്. സ്വീറ്റ്.